0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കാളഹസ്തി എൻ കെ സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം തവിൽ. ആദ്യമായി മയൂരം വിശ്വനാഥ ശാസ്ത്രികൾ രചിച്ച ശ്രീ മഹാഗണപതേ എന്ന കീർത്തനം, നാട്ടരാഗം ആദിതാളം.
3: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by Kalahasti N K Subramaniam. He is accompanied on the tavil by Sri Valayapetti A R Subramaniam. He begins his Nagaswaram recital with a composition of Mayuram Vishwanatha Shastrigal, Sri Mahaganapati in the ragam Nata, set to Adithalam.

0: നാട്ടരാഗത്തിൽ മയൂരം വിശ്വനാഥ ശാസ്ത്രികൾ രചിച്ച ശ്രീ മഹാഗണപതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: You were listening to the composition of Mayuram Vishwanatha Shastrigal Shri Mahaganapati in the ragam Nata set to Adithalam.
0: Adutthathayi Dr. L. Muthayya Bhagavatharude Giripriyam enna girthanam kelkam. Ragam Kadana Kuduhalam Adithalam.
1: Continuing his Nagasuram recital, he will now present a composition of Muthayya Bhagavathar Giripriyam in the ragam Kadana Kuduhalam set to Adithalam.

0: കഥന കുതൂഹലം രാഗത്തിൽ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതരുടെ ഗിരിപ്രിയം എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: You are listening to the composition of Muthaiya Bhagavathar, Giripriyam. In the ragam Kadana Kuthuhalam, set to Adithalam.
0: Ragam 24-7 DTH.
2: Bharatiya Sangeethathinu
0: 24 manikkoorum oru channel. Ningal kettukondirikkunnathu Kalahasti NK Subramanyam avatharippikkunna Nagaswara Kacheri. Valayappetti AR Subramanyam Tavil. Ini Kalyani ragathil Pavanasham Shivan rajicha Unai Allan enna girthanam kelkam.
1: This is Ragam 24-7 DTH, Anytime Indian Music. You are listening to Nagasram recital by Kalahasti N.K. Subramanyam. He is accompanied on the tavil by Sri Valayappetti A.R. Subramanyam. Now listen to the composition of Pavanasham Shivan, Unai Allal. In the Ragam Kalyani, set to Adithalam.

0: കല്യാണ രാഗത്തിൽ പാപനാശം ശിവൻ രചിച്ച ഉനൈ അല്ലാൻ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ ഉനൈ അല്ലാൽ ഇന്ദ് രാഗം കല്യാണി സെറ്റ് ടു ആദ്യ താളം.
0: അടുത്തതായി കാനഡ രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാമവ സദാജനനി എന്ന ആരംഭിക്കുന്ന കീർത്തനം രൂപക താളം.
1: Listen to the composition of Maharaja Swadhi Thirunal Mamava Sadajanani in the ragam Kannada set to Rubaga Thalam.

0: കാനഡ രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാമവ സദാജനനി എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാജനനി. ഇന്ത് രാഗം കാനഡ, സെറ്റ് ടു രൂപക താളം.
0: അവസാനമായി രാഗേശ്രീ രാഗത്തിൽ തില്ലാന കേൾക്കാം. ആദിതാളം.
1: കാലഹസ്തി എൻ കെ സുബ്രഹ്മണ്യം കൺക്ലൂഡ്സ് ഹിസ് നാഗസ്വരം റിസൈറ്റൽ വിത്ത് അ തില്ലാന. ഇന്ത് രാഗം രാഗേശ്രീ, സെറ്റ് ടു ആദിതാളം.

0: രാഗീശ്രീ രാഗത്തിൽ തില്ലാനയാണ് കേട്ടത്, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ തില്ലാന ഇൻ ദ രാഗം രാഗീശ്രീ, സെറ്റ് ടു ആദിതാളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കാളഹസ്തി എൻ കെ സുബ്രഹ്മണ്യം അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം തവിൽ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Nagaswaram recital by Kalahasthi N.K. Subramaniam. Accompanying artist was Shri Valayapatti A.R. Subramaniam on the tavil.
3: This program was brought to you by Akashwani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കാം. ആലാപനം ശ്രീ ജി ശ്രീരാം, ശ്രീ എൻ എസ് ശ്യാംകുമാർ, ശ്രീമതി വി കെ സരസ്വതി, ശ്രീമതി ഗിരിജ വർമ്മ, ശ്രീമതി രാജേശ്വരി മോഹൻ. സംഗീതം ബി ശശികുമാർ. ആദ്യമായി വന്ദിപ്പിൻ മാതാവിനെ എന്നാരംഭിക്കുന്നു. രചന വള്ളത്തോൾ നാരായണ മേനോൻ.
3: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു പേട്രിയോട്ടിക് സോങ്സ് സങ് ബൈ ശ്രീ ശ്രീ രാംജി, ശ്രീ എൻ എസ് ശ്യാംകുമാർ, ശ്രീമതി വി കെ സരസ്വതി, ശ്രീമതി ഗിരിജ വർമ്മ ആൻഡ് ശ്രീമതി രാജേശ്വരി മോഹൻ. മ്യൂസിക് ബൈ ബി ശശികുമാർ. The first patriotic song we have is Vandipin Madhavine, written by Vallathol Narayana Menon.

0: വള്ളത്തോൾ നാരായണ മേനോൻ രചന നിർവഹിച്ച വന്ദിപ്പിൻ മാതാവിനെ എന്ന ഗാനമാണ് കേട്ടത്.
1: യു വിൽ ലിസണിംഗ് ടു ദ പേട്രിയോട്ടിക് സോങ് വന്ദിപ്പിൻ മാതാവിനെ, റിട്ടൺ ബൈ വള്ളത്തോൾ നാരായണ മേനോൻ.
0: അടുത്തതായി കേരളം കേരളം കേരളമേ എന്നാരംഭിക്കുന്നു രചന വള്ളത്തോൾ നാരായണ മേനോൻ.
1: ദ നെക്സ്റ്റ് സോങ് വി ഹാവ് ഈസ് കേരളം കേരളം കേരളമേ, റിട്ടൺ ബൈ വള്ളത്തോൾ നാരായണ മേനോൻ.

0: വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കേരളം കേരളം കേരളമേ എന്ന ദേശഭക്തി ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ സോങ് കേരളം കേരളം കേരളമേ, റിട്ടൺ ബൈ വള്ളത്തോൾ നാരായണ മേനോൻ.
0: ഇനി സുജലേ വിശാലതേ എന്നാരംഭിക്കുന്നു, രചന പാല നാരായണൻ നായർ.
1: ദ നെക്സ്റ്റ് പേട്രിയോട്ടിക് സോങ് വി ഹാവ് ഈസ് സുജലേ വിശാലതേ, റിട്ടൺ ബൈ പാല നാരായണൻ നായർ.

0: പാലാ നാരായണൻ നായർ രചന നിർവഹിച്ച സുജലേ വിശാലതേ എന്ന ദേശഭക്തി ഗാനമാണ് കേട്ടത്.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ സോങ് സുജലേ വിശാലതേ, റിട്ടൺ ബൈ പാലാ നാരായണൻ നായർ.
0: അടുത്തതായി ജയ ജയ കോമള കേരള ധരണി എന്ന് ആരംഭിക്കുന്നു, രചന ബോധേശ്വരൻ.
1: ദ നെക്സ്റ്റ് സോങ് വി ഹാവ് ഈസ് ജയ ജയ കോമള കേരള ധരണി, റിട്ടൺ ബൈ ബോധേശ്വരൻ.

0: ബോധീശ്വരൻ രചന നിർവഹിച്ച ജയ ജയ കോമള കേരള ധരണി എന്ന ദേശഭക്തി ഗാനമാണ് കേട്ടത്.
1: യു വർ ലിസ്ണിംഗ് ടു ദ സോങ് ജയ ജയ കോമള കേരള ധരണി റിട്ടൺ ബൈ ബോധീശ്വരൻ.
0: രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദേശഭക്തി ഗാനങ്ങൾ. ആലാപനം ശ്രീ ജി ശ്രീരാം, ശ്രീ എൻ എസ് ശ്യാംകുമാർ, ശ്രീമതി വി കെ സരസ്വതി, ശ്രീമതി ഗിരിജ വർമ്മ, ശ്രീമതി രാജേശ്വരി മോഹൻ. സംഗീതം ബി ശശികുമാർ. അടുത്തതായി സന്ധ്യാദീപങ്ങൾ എന്നാരംഭിക്കുന്നു. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to patriotic songs sung by Shri Shri Ramji, Shri N S Shyam Kumar, Shrimati V K Saraswati, Shrimati Girija Varma, and Shrimati Rajeshwari Mohan. Now listen to the song Sandhya Deepangal, written by Bharani Kav Shivakumar and music by M G Radhakrishnan.

0: ഭരണിക്കാവ് ശിവകുമാർ രചന നിർവഹിച്ച സന്ധ്യാദീപങ്ങളാണ് കേട്ടത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: യു വർ ലിസ്ണിംഗ് ടു ദ സോങ് സന്ധ്യാദീപങ്ങൾ, റിട്ടൺ ബൈ ഭരണിക്കാവ് ശിവകുമാർ ആൻഡ് മ്യൂസിക് ബൈ എം ജി രാധാകൃഷ്ണൻ.
0: അടുത്തതായി ഭാരതം എന്ന പേർ കേട്ടാൽ എന്നാരംഭിക്കുന്നു. രചന വള്ളത്തോൾ നാരായണ മേനോൻ.
1: ആൻഡ് ടു കൺക്ലൂഡ് വി ഹാവ് ഭാരതം എന്ന പേർ കേട്ടാൽ, റിട്ടൺ ബൈ വള്ളത്തോൾ.

0: വള്ളത്തോൾ നാരായണ മേനോൻ രചന നിർവഹിച്ച ഭാരതം എന്ന പേർ കേട്ടാൽ എന്ന ദേശഭക്തി ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ പേട്രിയോട്ടിക് സോങ് ഭാരതം എന്ന പേർ കേട്ടാൽ, റിട്ടൺ ബൈ വള്ളത്തോൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ദേശഭക്തി ഗാനങ്ങൾ.
1: യു ആർ ലിസ്ണിംഗ് ടു പേട്രിയോട്ടിക് സോങ് സങ് ബൈ
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ പാടിയ ഭക്തിഗാനങ്ങൾ. പത്മനാഭ പ്രഭു എന്ന് ആരംഭിക്കുന്നു. രചന ശശി മാവിൻമൂട്, മുരളി സിതാര. ആലാപനം ബാലഗോപാലൻ തമ്പി, സന്തോഷ് കുമാർ, സന്തോഷ് രാജ്, രേഖാറാണി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു ഡിവോഷണൽ സോങ്സ് സങ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. പത്മനാഭ പ്രഭു, written by Shashi Mavinmoodu and Murali Sitara, sung by Balagopalan Thampi, Santosh.

0: പത്മനാഭ പ്രഭോ എന്ന ഗാനമാണ് ഇതുവരെ കേട്ടത്. രചന ശശി മാവിൻമൂട്, മുരളി സിതാര. ആലാപനം ബാലഗോപാലൻ തമ്പി, സന്തോഷ് കുമാർ, സന്തോഷ് രാജ്, രേഖ റാണി.
1: യു വർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ പത്മനാഭ പ്രഭോ, റിട്ടൺ ബൈ ശശി മാവിൻമൂട് ആൻഡ് മുരളി സിതാര, സംഗ് ബൈ ബാലഗോപാലൻ തമ്പി, സന്തോഷ് കുമാർ, സന്തോഷ് രാജ് ആൻഡ് രേഖ റാണി.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഭക്തിഗാനങ്ങൾ ശരണം അംബികേ എന്നാരംഭിക്കുന്നു. ആലാപനം രാധിക സുരേഷ്.

0: ശരണം അംബികേ എന്ന ഭക്തിഗാനമാണ് ഇതുവരെ കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ശരണം അംബികേ. ദ നെക്സ്റ്റ് ഡിവോഷണൽ ഐറ്റം ഈസ് ചോറ്റാനിക്കര ദേവി സുപ്രഭാതം, റിട്ടൺ ബൈ എസ് രമേശൻ നായർ, കമ്പോസ്ഡ് ബൈ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആൻഡ് സംഗ് ബൈ ഭാവന രാധാകൃഷ്ണൻ.

0: യു ആർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ ഐറ്റം ഛോട്ടാനിക്കര ദേവി സുപ്രഭാതം.
1: അടുത്തതായി ധന്യം ധന്യം നിൻ ദർശനം എന്നാരംഭിക്കുന്നു. രചന ഭുവനേശ്വരി മധുസൂദനൻ, സംഗീത സംവിധാനം ബി ശശികുമാർ, ആലാപനം എൻ എസ് ലക്ഷ്മി.
0: ദി നെക്സ്റ്റ് ഡിവോഷണൽ ഐറ്റം ഈസ് ധന്യം ധന്യം നിൻ ദർശനം, റിട്ടൺ ബൈ ഭുവനേശ്വരി മധുസൂദനൻ, കമ്പോസ്ഡ് ബൈ ബി ശശികുമാർ ആൻഡ് സംഗ് ബൈ എൻ എസ് ലക്ഷ്മി.

0: ഭുവനേശ്വരി മധുസൂദനൻ രചന നിർവഹിച്ച ധന്യം ധന്യം നിൻ ദർശനം എന്ന ഭക്തിഗാനമാണ് ഇതുവരെ കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ധന്യം ധന്യം നിൻ ദർശനം, റിട്ടൺ ബൈ ഭുവനേശ്വരി മധുസൂദനൻ, കമ്പോസ്ഡ് ബൈ ബി ശശികുമാർ ആൻഡ് സംഗ് ബൈ എൻ എസ് ലക്ഷ്മി.
0: അവസാനമായി തിരുമുഖം കണ്ടു തൊഴാൻ എന്നാരംഭിക്കുന്നു. ആലാപനം വി മോഹൻ, തേക്കടി രാജൻ, ബി അനിൽകുമാർ, എച്ച് രാജേഷ്. രചനാ സംവിധാനം ബി ശശികുമാർ.
1: The last devotional song is Thirumukham Kandu Thozhan, sung by V. Mohan, Thekkadi Rajan, B. Anil Kumar and H. Rajesh. Lyrics and music by B. Shashikumar.

0: ബി ശശികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് തിരുമുഖം കണ്ടുതൊഴാൻ എന്ന ഭക്തിഗാനമാണ് ഇതുവരെ കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ സോങ് തിരുമുഖം കണ്ടുതൊഴാൻ. ലിറിക്സ് ആൻഡ് മ്യൂസിക് ബൈ ബി ശശികുമാർ.
0: ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ പാടിയ ഭക്തിഗാനങ്ങൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to devotional songs sung by various artists. This program was brought to you by Akashvani Tiruvananthapuram for Ragam 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെജി ജയന്റെ സംഗീത കചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS Anurup on violin, Vaikam Prasad on mridangam. Adyam Gana Sudharasa enarambhikkunnu. Natragam Aditalam, Dr. M. Balamurali Krishna Kriti. He begins his recital with the composition of Dr. M. Balamurali Krishna in the raga Nata Setu Aditalam. Gana Sudharasa.

കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. He continues his recital with Sharanam Tavacharanam, composed by Dr. M. Balamurali Krishna in Raga Panduvarali, set to Adithalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റോ ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.